നാല് കാല് പാച്ചനിലേ, ആ രണ്ട് കണ്ണേ മേച്ചനിലേ, എട്ടി ദസ കൂച്ചലിലേ, കൈ തട്ടുകിര ഓസയിലേ, ചുറ്റി വരാൻ സോണ്ട് വരാൻ പുയല പോലെ എങ്കോ അട പാഞ്ചു വരാൻ പറന്നു വരാൻ നമ്മ ദൊര സിംഗോ.

0: ഇത് പാട്ട്.
1: ഹലോ ഹലോ,
2: ഇത് റീമിക്സ് പാട്.
3: സൗത്ത്
2: റേഡിയോസിന്റെ എക്സ്ക്ലൂസീവ് പഠിപ്പാക്. ഇത് റീമിക്സ്.

എനിക്കും ബുംബും മാടി തലയാട, പൊണ്ണും പയ്യനോ വിളയാട, കൂടി നിക്കിര ഊരുസനോ കൊണ്ടാട പോകുതൈ.